0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി ജി ബദരി നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ, മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. എൻ എസ് രാമചന്ദ്രൻ രചിച്ച ശ്രീ മഹാഗണപതി എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ആഭോഗി, ഖണ്ഡചാപ്പുതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by T.G. Badri Narayanan. He is accompanied on the violin by Muttara B.N. Ravindran and on the mridangam by Trivandrum V. Surendran. He begins his vocal recital with a composition of N.S. Ramachandran, Shri Mahaganapati, in the Ragam Abhogi, set to Khandachaputa.

0: അടുത്തതായി നാഗസ്വരാവലി രാഗത്തിൽ ശ്രീപദേ എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: Continuing his vocal recital, he will now present a composition of Saint Thyagaraja Shripade, Indiragam Nagaswaravali, set to Adithalam.

0: ഇനി പന്തുവരാളി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ഒരു കീർത്തനം വിശാലാക്ഷിം എന്ന് തുടങ്ങുന്നു മിശ്ര ചാപ്പത്താളം.
1: Now listen to the composition of Muthuswami Dikshidar, Vishalakshim. In the ragam, Panduvaralli, set to Mishra Chappathalam.

0: വിനവേ ഓ മനസ എന്നു തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി. രാഗം വർദ്ധിനി, രൂപകതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, വിനവേ ഓ മനസ എന്ന രാഗം വർദ്ധിനി, സെറ്റ് ടു രൂപകതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടി ജി ബദരിനാരായണന്റെ സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഇനി വാമുരുക വാ ആർ വേണുഗോപാൽ രചിച്ചത്. രാഗം ബേഗട രൂപകതാളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. You were listening to Carnatic Vocal Recital by T.G. Badrinarayanan. He is accompanied on the violin by Muttara B.N. Ravindran and on the mridangam by Trivandrum V. Surendran. Listen to the composition of R. Venugopal, Va Murugava, Indiragam Begada, set to Rubaka Thalam.

0: അടുത്തത് തഞ്ചാവൂർ ശങ്കര അയ്യർ കൃതി മഹാദേവ ശിവശംഭു, രാഗം രേവതി, ആദിതാളം.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് തഞ്ചാവൂർ ശങ്കര അയ്യർ, മഹാദേവ ശിവശംഭു. എന്ത് രാഗം രേവതി, സെറ്റ് ടു ആദിതാളം.

0: നമ്പിക്കെട്ടവരെവരയ്യാ എന്നാരംഭിക്കുന്നു പാപനാശം ശിവൻ കൃതി. രാഗം ഹിന്ദോളം, ആദിതാളം.
1: നൗ ലിസൺ ടു ദ കോമ്പോസിഷൻ ഓഫ് പാപനാശം ശിവൻ. നമ്പി കെട്ടവരെവരയ്യ. എന്ത് രാഗം? ഹിന്ദോളം. സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് ടി ജി ബദരി നാരായണന്റെ സംഗീത കച്ചേരി. വയലിൻ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം തിരുവനന്തപുരം വി സുരേന്ദ്രൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി ജി ബദരി നാരായണൻ. Accompanying artist were Muttara B. N. Ravindran on the violin and on the mridangam by Trivandrum V. Surendran. This program was contributed by All India Radio, Thiruvananthapuram. For Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടിവി ഗോപാലകൃഷ്ണൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ, ടിവി വാസൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, പാർവതി നായക എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം ഭൗളി ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Carnatic vocal recital by TV Gopalakrishnan. He is accompanied on the violin by Aattugal Balasubramaniam, on the mridangam by TV Vasan, and on the ghatam by Tripunuthra N. Radhakrishnan. Now listen to the compositions of Maharaja Swadhi Thirunal. He begins his vocal recital with a composition Parvathi Nayaka. In the ragam, Bhauli, set to Aadi Thalam.

0: അടുത്തതായി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ പാഹി ജനനി എന്നാരംഭിക്കുന്നു മിശ്രചാപ്പുതാളം.
1: Continuing his vocal recital, he will now present a composition Pahi Janani in the ragam Natakurunji, set to Mishra Chappu Thalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ടിവി ഗോപാലകൃഷ്ണൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ, ടിവി വാസൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, അവസാനമായി രാജീവാക്ഷ ബാരോ കൃഷ്ണ എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to a Carnatic vocal recital by T.V. Gopalakrishnan. He is accompanied on the violin by Aattugal Balasubramaniam, on the mridangam by T.V. Vasan, and on the ghatam by Tripunathra N. Radhakrishnan. T.V. Gopalakrishnan concludes his vocal recital with a composition, Rajivaksha Baro Krishna, set to Adi Thalam.

0: ഇതുവരെ കേട്ടത് ടി വി ഗോപാലകൃഷ്ണൻ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിൻ, ടി വി വാസൻ മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഘടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി വി ഗോപാലകൃഷ്ണൻ. Accompanying artists were Aattugal Balasubramaniam on the violin, T.V. Vasan on the mridangam, and Thrippunithura N. Radhakrishnan on the ghatam. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ശ്രീ ബാലകൃഷ്ണ പാഹിമാം പൂർവി കല്യാണി രാഗം രൂപകതാളം കെ.സി. കേശവപിള്ളയുടെ കൃതി. നെക്സ്റ്റ് ഈസ് ശ്രീ ബാലകൃഷ്ണ പാഹിമാം.

ചൊന്നുമില്ല. നീലാംബരി രാഗം, സ്വാതി തിരുനാൾ പദം, രൂപകതാളം. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് എ പദം ഇൻ രാഗ നീലാംബരി സെറ്റ് ടു രൂപകതാള, കമ്പോസ്ഡ് ബൈ സ്വാതി.

0: ಗಂಡನ ಮನೆಗೆ ನನ್ನ ಅಪ್ಪನ ಮನೆ ಆರು ಸಾಕರವಾಗಿ ಬಾಳಲಿ ನಾನು ಆನಂದ ಬೆಳೆದಂತ ಅಂತವರು ಚೆನ್ನಾಗಿ ಬಾಳಲಿ ನನ್ನ ಅಣ್ಣ ತಂದ್ರೆ ಚೆನ್ನಾಗಿ ಬಾಳಲಿ ಅಂತ ಹೇಳಿ ತಾಯಿಗಳು ಕೋರಿ ಮನೆಯ ತುಂಬ ಇರಚಿಂದ ಅಪ್ಪನ ಮನೆಗೆ ಉದ್ಧಾರ ಆಗುತ್ತೆ ತಾಯಿ ಅದಕ್ಕೆ ಹೆಣ್ಣಿನಿಂದಲೇ ಬಳಗ
1: ಎನ್ ಕೆ ಶಂಕರನ್ ನಂಬೂದ್ರಿ ಆಲಪಿಚ ಮಲಯಾಳ ಕೃತಿಗಳಾನ ನಿಂಗ ಇದುವರೆ ಕೇಟದ സി എസ് അനിരുദ്ധ് വയലിൻ ശ്രീദത്ത് എസ് പിള്ള മൃദംഗം തൃക്കാക്കര വൈ എൻ ശാന്താറാം യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി ഹി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനിരുദ്ധ് ഓൺ ദി വയലിൻ ശ്രീദത്ത് എസ് പിള്ള ഓൺ ദി മൃദംഗം ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ദി ഗഞ്ചിറ
2: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം.